എന്തെന്തു നിന്ന വിടലാതെ ചിന്ന നീനേ പ്രാണനന്നാണെകോ നിന്ന മറയലാതെ ജ്യോതികേ.